0: തന്നിട്ടൊന്ന് ഇതെറിങ്ങോന്ന്
1: Hey, don't stop dancing. Pona kaalu loading.
2: Don't stop dancing. Pona kaalu loading.